കാലാലെ പാരസര സമുദ്ര ഉക്കര കുണ്ണും മോളം കോത്തിരച്ചും കുറക്കെ പാക്കുന്നു അന്മരനാക്കൻ പങ്കാവാനങ്ങളാക്കൻ പാസ്